0: To 3ZZZ, Melbourne Ethnic Community Radio 92.3 FM, broadcasting in your language.
1: The following program is in Malayalam.
2: ദുരന്തങ്ങളെ നേരിടാൻ നിങ്ങൾ സജ്ജരാണോ? അപ്രതീക്ഷിതമായ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ കുടുംബങ്ങളെ സഹായിക്കുന്നതിനായി ഓസ്ട്രേലിയ പോസ്റ്റും ഓസ്ട്രേലിയ റെഡ് ക്രോസും കൈകോർക്കുന്നു. ഇന്ന് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ നാളെ വലിയൊരു മാറ്റമുണ്ടാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി redcross.org.au/prepare സന്ദർശിക്കുക.
0: Proud sponsor of 3ZZZ 92.3 FM. 3ZZZ, your community, your culture, your radio. 92.3

0: ഹലോ, നമസ്കാരം. 92.3 മലയാളം എഫ് എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ആരതി. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു പുതിയൊരാളാണ്. അനുപമ എന്നാണ് പേര്. അനുപമ, ഓവർ ടു യു, പറയൂ, എവിടെയാണ് നാട്?
1: നമസ്കാരം. ഞാൻ ഒരു കണ്ണൂരുകാരിയാണ്. ഇവിടെ മെൽബണിൽ എപ്പിങ്ങിൽ താമസിക്കുന്നു. സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഐടി ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്.
0: വീട്ടില്
1: ഹസ്ബൻഡും രണ്ട് കുട്ടികളും ഉണ്ട്.
0: അനുപമയുടെ ഫസ്റ്റ് ഷോ ആണ്. സോ കുറച്ച്
1: എനിക്ക് കോൾഡ് പിടിച്ചിട്ടും കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രസമുള്ള ഒരു ശബ്ദവും കൊണ്ടാണ് ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈം എഫ് എമ്മിലേക്ക് വരുന്നത്.
0: അല്ല, അനുപമയുടെ ഒരു നല്ല വേറിട്ടൊരു സൗണ്ടാണ് എനിക്ക് തോന്നുന്നു. കാരണം ഭയങ്കര ഒരു രസം എനിക്ക് ഇഷ്ടമാണ്. കുറച്ച് ഹസ്കി ആയിട്ടുള്ള വോയിസ് ആണ് അനുപമയുടെ തോന്നുന്നു.
1: കോൾഡ് പിടിച്ചിട്ടാണ്, കോൾഡ് പിടിച്ചിട്ടാണ്. ഇനി ശരിയായ ശബ്ദം കേൾക്കുമ്പോ മനസ്സിലാവും.
0: അതെ, എനിക്ക് അതുപോലെ ഇഷ്ടായിരുന്നു. സ്ലാങ്, പക്ക കണ്ണൂർ സ്ലാങ് ആണ് അനുപമയുടെ.
1: അതെ അതെ, ഞാനത് അതുപോലെ നിലനിർത്താൻ നന്നായി കഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ്.
0: അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? ശരിക്ക്
1: അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അതങ്ങ് എന്റെ കൂടെ അങ്ങ് ചേർന്ന് പോകുന്നതാണ്. എന്നാലും അത് മിക്സായി പോവാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല കണ്ണൂര് ഭാഷയിൽ തന്നെ വർത്താനം പറയാൻ ഞാൻ എപ്പോഴും നോക്കാറുണ്ട്.
0: അതാ, കാരണം എനിക്കിപ്പോഴും തോന്നാറുണ്ട് നമ്മളിപ്പോ പല സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യണോണ്ട് പല തരത്തിലുള്ള മലയാളികളായിട്ടല്ലേ ഇന്ററാക്ട് ചെയ്യണേ. അപ്പോ നമ്മൾ അറിയാണ്ട് ചിലപ്പോ നാച്ചുറൽ ആയിട്ട് അവരുടെ സ്ലാങ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ?
1: അതെ, എല്ലാവർക്കും വരും. അത് അത് തീർച്ചയായിട്ടും നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അവരെ പോലെ സംസാരിക്കാൻ തുടങ്ങും. എന്നാലും കണ്ണൂർ ഭാഷ അങ്ങ് വിടാതെ ഇനി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പേടിയാവുന്നത് ആരതി കൂടി കണ്ണൂര് ഭാഷയിൽ വർത്തമാനം പറയാൻ തുടങ്ങുമെന്നാണ് ഞാൻ.
0: അതൊരിക്കലും ഉണ്ടാവില്ല. അതെന്താ കാരണം വെച്ചാല്, ഞാന് പാലക്കാടാണ്. പാലക്കാട് എന്ന് പറയുമ്പോ പ്രോപ്പർ പാലക്കാടല്ല, മറ്റേ പാലക്കാട് തന്നെ പല തരത്തിലും സ്ലാങ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഓർഡിനറിയിലെ ബിജുമേനം പറയുന്ന ഒരു സ്ലാങ് ഉണ്ടല്ലോ, എനിക്കറിയില്ല, എനിക്കത് ഇങ്ങനെ സംസാരിക്കാറില്ല. പിന്നെ ഞങ്ങള് കുറച്ച് വടക്ക്, ഞങ്ങള് ഒറ്റപ്പാലം സൈഡാണ്. അപ്പൊ ഞങ്ങളുടെ സ്ലാങ്ങിൽ കുറെ വരൂ, പോവൂ, ടുവോ, ഉണ്ടോ, ആ ഒരു സ്ലാങ് ആണ് വരാറുള്ളത്. എനിക്ക് ഇടയിൽ വെച്ചിട്ട് അത് പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ, ഈ പറഞ്ഞ പോലെ പല ആൾക്കാരുടെ സംസാരിക്കുമ്പോൾ നമുക്ക്, അതുപോലെ എന്റെ അച്ഛൻ തൃശ്ശൂരാണ്, പക്ക തൃശ്ശൂരാണ്. അപ്പൊ അച്ഛന്റെ സ്ലാങ് ആണെങ്കിൽ പക്ക തൃശ്ശൂർ സ്ലാങ് ആണ്. അപ്പൊ പണ്ടൊക്കെ ആയിരുന്നപ്പോ നാട്ടിൽ പോണ സമയത്ത് എനിക്ക് ആ സ്ലാങ്ങും വരുമായിരുന്നു. അപ്പോ ഇപ്പൊ പക്ഷെ എന്താ വെച്ചാൽ, വലുതാവും തോറും എനിക്ക് തോന്നുന്നു ഞാൻ മനഃപൂർവ്വം ഈ അനുഭവം പറഞ്ഞ പോലെ മനഃപൂർവ്വം ഞാൻ എന്റെ വള്ളുവനാടൻ ശൈലി കൊണ്ടുവരാൻ നോക്കാറുണ്ട്.
1: നന്നായിട്ടുണ്ട്. മലയാള സിനിമ ഒരു ഇടക്കാലത്തെ മലയാള സിനിമ കേട്ട പോലെ ഉണ്ടാവും, കണ്ട പോലെ ഇരിക്കും. അങ്ങനെയില്ല, എല്ലാരും ഉണ്ട്, എല്ലാ നാട്ടുകാരും ഉണ്ട്.
0: നാട്ടിലെ ഏതൊക്കെ, കേരളത്തിലാണെങ്കിലും ഏതൊക്കെ സ്ഥലത്തിലെ ആൾക്കാരായിട്ടാണ് അധികവും ഇടപെടുത്തിയിട്ടുള്ളത്?
1: ഇല്ല, എനിക്ക് മൊത്തം എല്ലാ നാട്ടിലും സുഹൃത്തുക്കളുള്ള ഒരാളാണ് ഞാൻ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മലയാളികളെല്ലാം ഉണ്ട്.
0: അത് മൊത്തം ട്രാവൽ ചെയ്തിട്ടുണ്ടോ കേരളത്തിൽ മൊത്തം?
1: ഉണ്ട്. കണ്ണൂരുകാരൊന്ന് തിരുവനന്തപുരം വരെ പോകണമെങ്കിൽ എല്ലാ ജില്ലകളും ഒന്ന് തൊട്ടിട്ട് വേണ്ടേ പോവാൻ. അതുകൊണ്ട് ഒരുവിധം എല്ലാം പോയിട്ടുണ്ട്. ഇടുക്കി ഞാൻ പോയിട്ടില്ല, ബാക്കിയെല്ലാം പോയിട്ടുണ്ട്.
0: ഇവിടെ വന്നിട്ട് കുറെയായോ?
1: ഇവിടെ വന്ന് കുറെ വർഷങ്ങളായി. ആ ഒരുപാട് മുൻപ് വന്നിട്ട് വന്ന് പിന്നെ ഞങ്ങള് തിരിച്ച് നാട്ടിലേക്ക് പോയിരുന്നു. ഇപ്പൊ വന്നിട്ട് ഒരു 8 വർഷമായി.
0: അത് ശരി. ഓക്കെ. അപ്പൊ എങ്ങനെയാ ഇപ്പൊ എങ്ങനെ പേയും പറയാ, ഒരു ദിവസം എങ്ങനെയാണ് അനുഭവം? ഹൗ ഡു യു ലൈക് ആർ യു വർക്കിംഗ് ഫ്രം ഹോം അതോ ഓഫീസിൽ?
1: എനിക്ക് കുറച്ച് ദിവസം വർക്ക് ഫ്രം ഹോം ഉണ്ട്. വീക്ക്ലി ഒരു 3 ദിവസം ഓഫീസിലും ബാക്കി 2 ദിവസം വീട്ടിലും. അങ്ങനെയാണ്. പിന്നെ എല്ലാ മീറ്റിങ്ങുകളും ജോലിയുടെ രീതി അനുസരിച്ച്
0: പോകും. ഇവിടുത്തെ ട്രാഫിക് ഒക്കെ ആയിട്ട് ഡ്രൈവ് ചെയ്തിട്ടില്ലേ പോവാ, അതോ പബ്ലിക് ട്രാൻസ്പോർട്ടാണ്?
1: രണ്ടും ചെയ്യാറുണ്ട്.
0: എന്താ തോന്നണേ, പബ്ലിക് ട്രാൻസ്പോർട്ട് ആണോ അതോ ഡ്രൈവിംഗ് ആണോ? ഇപ്പൊ മെൽബണിൽ നിന്ന് ഇപ്പൊ ഒരു മലയാളിക്ക്, പുതുതായിട്ട് വരുന്ന ഒരു മലയാളി കേൾക്കാണെന്ന് വിചാരിക്കും. ആ സമയത്ത് എന്താണ് അനുപമ പ്രിഫർ ചെയ്യാ, ഡ്രൈവിംഗ് ആണോ അതോ പബ്ലിക് ട്രാൻസ്പോർട്ട്? ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് എന്താ തോന്നണേ?
1: സിറ്റിയിലേക്കാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുക പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെയാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് നമുക്ക് അത്രയും സമയം ഇപ്പൊ ഇവിടുന്ന് എനിക്ക് സിറ്റിയിലേക്ക് പോകണമെങ്കിൽ ഒരു 50 മിനിറ്റ് എടുക്കും. അപ്പൊ അത്രയും നേരം നല്ല സമാധാനമായി വേറെ ഒന്നിനു വേണ്ടിയും ബുദ്ധി ഒന്നും ഉപയോഗിക്കാണ്ട് വെറുതെ പുറത്ത് നോക്കിയിരിക്ക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഒരു ബുക്ക് വായിക്കണമെങ്കിൽ ഒരു ബുക്ക് വായിച്ചിട്ടും പാട്ട് കേട്ടിട്ടും അല്ലെങ്കിൽ മൊബൈലിൽ കുത്തി നോക്കിയിട്ട്, അത് ഞാൻ അങ്ങനെയാണെങ്കിലും എല്ലാം പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഏറ്റവും നല്ല ഒരു. നിങ്ങൾക്ക് നിങ്ങൾക്ക് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഓഫീസ് ഒരുപാട് നടന്ന് പോകുന്നു, സ്റ്റോപ്പിൽ നിന്ന് കൂടുതൽ നടക്കുകയൊന്നും ചെയ്യണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചു നേരം നിങ്ങൾക്ക് എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിവായിട്ട് കുറച്ചു നേരം മനസ്സമാധാനത്തോടെ ഇരിക്കാലോ. എന്താരുദ്ധിക്കെന്താ തോന്നേ?
0: എനിക്ക് ഈ പറഞ്ഞ പോലെ സി, എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ദാറ്റ് ബീങ് സെയ്ഡ്, എനിക്ക് ട്രാഫിക്കിൽ വണ്ടി ഓടിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പൊ എന്റെ വർക്ക്, ഞാൻ വെസ്റ്റിലാണല്ലോ, ഞാൻ വെസ്റ്റിലാണ് താമസിക്കണേ, അപ്പൊ ഞാൻ വർക്ക് ചെയ്യണമെന്ന് വെസ്റ്റിലാണ്. അപ്പൊ എന്റെ ട്രാവൽ ടൈം ഇസ് മാക്സ് അറ്റ് ദ മാക്സ് 40 മിനിറ്റ്സ് ആ. പക്ഷെ ഭാഗ്യം കൊണ്ട് അധിക പക്ഷവും എങ്ങനെ വെച്ചാല് രാവിലെ ഞാൻ നേരത്തെ പോണോണ്ട് എനിക്ക് അത്ര ട്രാഫിക് കിട്ടാറില്ല. കിട്ടണ ദിവസങ്ങളുണ്ട്, പക്ഷെ അത്ര ട്രാഫിക് കിട്ടാറില്ല. അപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഓടിക്കാൻ. കാരണം ഞാൻ ചിലപ്പോ പാട്ട് കേൾക്കും, അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് രാവിലെ നീറ്റ് ഈ നാമങ്ങളൊക്കെ കേൾക്കുന്ന ഒരു പ്രാധാന്യണ്ട്. അപ്പൊ എന്റെ നാമം ചൊല്ലലല്ല, എനിക്ക് ചൊല്ലാൻ സമയം കിട്ടാറില്ല. അപ്പൊ നാമങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ നല്ല നല്ല പാട്ടുകൾ കേൾക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തനിയെ സംസാരിക്കുക, അത് എന്റെ ഒരു മീ ടൈം ആണ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. അതേപോലെ തന്നെ, പക്ഷെ അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടമാണ് പബ്ലിക് ട്രാൻസ്പോർട്ട്. കാരണം ട്രെയിനിൽ പോണ സമയത്ത് എനിക്ക് ഏറ്റവും വായിക്കലും അത് എനിക്ക് തോന്നുന്നു ഒരുപാട് ദൂരത്ത്. ഇപ്പൊ എന്റെ സിസ്റ്ററൊക്കെ, അവള് 65 കിലോമീറ്റർ ഒക്കെയാണ് ആക്ച്വലി ദിവസവും വൺ ഡേ പോണേ. സോ അവള് ചാറ്റ്സ്റ്റണിലെ വർക്ക് ചെയ്യണേ. അപ്പൊ ഇവിടുന്ന് ശരിക്കും നല്ല ജേണിയാ. അപ്പൊ ട്രെയിനിൽ പോണ സമയത്ത് അവള് ഈ പറഞ്ഞ പോലെ, അനുപമ പറഞ്ഞ പോലെ, പുസ്തകങ്ങൾ വായിക്കും, അതുപോലെ അവളുടെ സീരിയല് കാണാൻ, ഈ സീരീസ് സീരിയലുകള്, മലയാളം സീരിയലിന്റെ വലിയൊരു ഫാനാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് ആ കുട്ടിക്ക് ഇത് ഇതിന്റെ ക്ഷമ കിട്ടണെന്ന്. പക്ഷെ സീരിയല് കാണുക, അതുപോലെ സീരീസ് കാണുക, ഈ ഒരു സംഭവങ്ങളൊക്കെ അവള് അപ്പോഴാ ചെയ്യാം. പക്ഷെ എനിക്ക് എന്താ അറിയാം, കൂടുതൽ ഇഷ്ടം പബ്ലിക് ട്രാൻസ്പോർട്ടില് എനിക്ക് ചുറ്റുപാടും നോക്കാനാണ് കൂടുതൽ ഇഷ്ടം. നമുക്ക് പല തരത്തിലുള്ള ലൈഫുകൾ കാണാം അല്ലെ. എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടാ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കുക, അവരെന്തൊക്കെയാ ചെയ്യണേ. ചിലപ്പോ സ്കൂളിൽ വിട്ടുന്ന വന്ന് വരുന്ന കുട്ടികൾ ഉണ്ടാവുമായിരിക്കും, അവരുടെ കുറുമ്പുകൾ കാണും, അതല്ലെങ്കിൽ വയസ്സായ ചിലപ്പോ ഒരു കപ്പിൾ ഇരിക്കുന്നുണ്ടാവും, അവരെങ്ങനെയാണ് എന്ന് നോക്കും. അപ്പൊ ഞാൻ വിചാരിക്കുമ്പോ ഞാനും നാളെ വയസ്സായ ഇതുപോലെ ആയിരിക്കും ഞാൻ എന്റെ ഹസ്ബൻഡും അങ്ങനെ തോന്നും. അതുപോലെ പലതരത്തിലുള്ള ജീവിതങ്ങളാണ് നമുക്ക് ചുറ്റും കാണാം. ചിലപ്പോ ഡ്രഗ്സിൽ ഫുൾ ഇട്ട ആൾക്കാരുണ്ടാവുമായിരിക്കും, അപ്പൊ അവരെങ്ങനെയാണ് അവരുടെ മാനറിസംസ് നോക്കും. സോ അങ്ങനെ ഒബ്സർവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതെനിക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്.
1: പറഞ്ഞത് എന്റെ ഒരു ഹോബിയാണ്. ഞാൻ ഇങ്ങനെ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കും, അപ്പൊ ചില ആളുകൾ ട്രെയിൻ വരാൻ വേണ്ടി ഓടി വരും. അപ്പൊ ഞാൻ അതിന് ഒരു ബാക്ക് സ്റ്റോറിയോ, അവരെത്ര ഓടി വാതിലടച്ച് ഓടി കാറിൽ കയറി കാറ് പാർക്ക് ചെയ്ത് ഓടി വരുന്നത്, ചിലവർക്ക് മിസ് ചെയ്യും, അയ്യോ അവരിനി അടുത്ത ട്രെയിനാണോ വരുക, ഇതൊക്കെ ആലോചിച്ചിരിക്കുക. ഇങ്ങനത്തെ നമ്മളെ മനസ്സിൽ മാത്രം ഓടുന്ന ആർക്കും ഉപദ്രവം ഇല്ലാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ. വളരെ രസമുള്ള പരിപാടി.
0: അതെ. അപ്പൊ ഞാൻ ചിലപ്പോ വിചാരിക്കുന്നില്ല അവരിപ്പ എന്താ വിചാരിക്കുന്നുണ്ടാവുക, അവരിങ്ങനെ ചിലപ്പോ നിസ്സംഗരായിട്ട് അവരിങ്ങനെ ചിലപ്പോ നോക്കി നിൽക്കണ്ടാവും. അപ്പൊ ചോദിക്കും അവർ നെക്സ്റ്റ് ട്രെയിനിലേക്ക് വെയിറ്റ് ചെയ്യാണോ, അതോ ഇനിയിപ്പൊ അവര് വേറെ വല്ലവരെയും വെയിറ്റ് ചെയ്യാണോ, അതോ ഇനിയിപ്പൊ അവർക്ക് വീട്ടിൽ പോവാൻ മടിച്ചിട്ടിരിക്കുകയാണോ, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ. അതെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പബ്ലിക് ട്രാൻസ്പോർട്ടില്.
1: പക്ഷേ ഇപ്പം ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവരും മൊബൈലിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ. നമുക്ക് ആകെ വളരെ പ്രായമായ ആൾക്കാർ മാത്രം ഉണ്ടാവും, ചിരിക്കുന്നുണ്ടാവും, നമ്മളെ നോക്കി ഹായ് ഹലോ പറയുന്നുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ കണ്ണിലും നോക്കുന്നത് അവര് മാത്രമാണ്, ബാക്കി എല്ലാരും മൊബൈലിലും മാത്രമായിരിക്കും
0: നോക്കുന്നത്.
1: തല കുനിഞ്ഞ ഒരു കൂട്ടം മനുഷ്യന്മാര് നമ്മളും
0: പെടും. അതുപോലെ അത് അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു നാട്ടിലെ ഇതുപോലെ അല്ലേ, നാട്ടില് അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും വിചാരിക്കും ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോയ സമയത്തെ ഞാൻ ഇതുപോലെ ഒരു നല്ലൊരു ജേണി ചെയ്തിട്ടുണ്ടായിരുന്നേ, പാലക്കാട് നിന്ന് മൂകാംബിക വരെ. അപ്പൊ നല്ലൊരു അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ജേണി ആണല്ലോ, കാരണം അതെല്ലാം മൊത്തം സ്ഥലങ്ങൾ കവർ ചെയ്തിട്ടുള്ള ജേണിയാണ്. അപ്പൊ അതിലെ പക്ഷെ ഇന്ത്യയിലെ ട്രാവല് വേറെയാണ് തോന്നണോ, കുറച്ചുകൂടി ബഹളമാണ് തോന്നണല്ലേ. പബ്ലിക് ട്രാൻസ്പോർട്ട് ഇവിടെ കുറച്ചുകൂടി സട്ടിലാണ്, ഇവിടുത്തെ കുറച്ചുകൂടി മെല്ലെയാണ്. അവിടെ അങ്ങനല്ല, അവിടെ കൊറേ പേര് അങ്ങോട്ട് നടക്കണാവും ഇങ്ങോട്ട് നടക്കണാവും ബഹളം ഉണ്ടാവും, അതിന്റെ ഇടയിൽ ചായ ചായ ചായ
1: ചായ ചായ മാതൃഭൂമി മനോരമ
0: അതെ വെങ്കേഴ്സ് വരുന്നുണ്ടാവും.
1: അതെ
0: അത് വേറൊരു വൈബാണ് ശരിക്കും. അങ്ങനെ
1: പിന്നെ അത് ശരി, അവിടുത്തെ കാഴ്ചകൾ മാറിക്കൊണ്ട് നിൽക്കും. നമ്മള് ഇതില് ജനലിലെ നോക്കുമ്പം നമുക്ക് കാണുന്ന കാഴ്ചകൾ, വിൻഡോയിലെ നോക്കുമ്പം കാണുന്ന കാഴ്ചകൾ ഒരുപാട് മാറിക്കൊണ്ടേയിരിക്കും അല്ലെ. നാട്ടിലാവുമ്പോ
0: അതുപോലെ നാട്ടില് ബസ് ജേണിയും ട്രെയിൻ ജേണിയും തമ്മിൽ തന്നെ വലിയ വ്യത്യാസമല്ലേ. എങ്ങനെ അറിയില്ല, ഞാൻ ഇപ്പൊ കൊറേ ആയി ബസ്സിൽ, പക്ഷെ പണ്ടൊക്കെ നോക്കുന്ന സമയത്തേ
1: മൂവ് ചെയ്യില്ല. നിങ്ങൾക്ക് കണ്ട സ്ഥലം വീണ്ടും വീണ്ടും വിൻഡോയിൽ കൂടെ കണ്ടുകൊണ്ടേ ഇരിക്കാം. ബ്ലോക്കുകളോട് ബ്ലോക്കുകളാണ് ഇപ്പൊ ബസ് ജേണി.
0: ഈ അടുത്തെങ്ങാനും നാട്ടിൽ പോയപ്പോ ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടോ അനുപമ?
1: ഒരു പ്രാവശ്യം കുറച്ച് പോയി, പിന്നെ വേണ്ടെന്ന് വെച്ച് അടുത്ത വഴി നോക്കി.
0: ട്രാവൽ ചെയ്തോട്ടോ, ഞാൻ ട്രാവൽ ചെയ്തേ. ഞാൻ ഇപ്രാവശ്യം ഇപ്രാവശ്യം ലാസ്റ്റ് ടൈം നാട്ടിൽ പോയ സമയത്ത് പാലക്കാട് നിന്ന് കോയമ്പത്തൂർ വരെ ഒരു കെ എസ് ആർ ടി സിയിൽ ട്രാവൽ ചെയ്യും. അത് നമ്മുടെ സാധാരണ പ്രൈവറ്റ് ബസ്സിനെക്കാളും അല്ലല്ലോ, കുറച്ചുകൂടി ഒരു ഡിസിപ്ലിൻഡ് ആണ്. അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു, ഇപ്പൊ എനിക്ക് അറിഞ്ഞിട്ട് പള്ളത്തരാവും പറയണ്ടാവുക. പക്ഷെ അന്ന് പോയപ്പോ വളരെ ഈസി ആയിരുന്നു എനിക്ക് ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടി. അധികം ആൾക്കാരെ നിക്കണേ ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും സീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. പ്രൈവറ്റ് ബസ് അങ്ങനെയല്ലല്ലോ പൊതുവെ അല്ലേ, എനിക്കറിയില്ല.
1: പ്രൈവറ്റ് ബസ്സിന് ഭയങ്കര മത്സരോട്ടാന്നല്ലേ പറയാ.
0: അതെ അതെ, ഭയങ്കര അവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ നാട്ടിൽ പോണ സമയത്ത് നമുക്ക് തന്നെ ഒരു ബാലൻസ്, ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ ബോഡി ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു വൺ ഓഫ് ദി റീസൺസ് നമ്മള് നമ്മളീ തട്ടി തിക്കി പിടിച്ച് പോകുമ്പോ നമ്മള് ചില സമയത്ത് ഒരു കയ്യിലൊക്കെ ഞാൻ പിടിച്ച് നിക്കണ്ടാവും, മറ്റേ കയ്യില് 100 സാധനങ്ങൾ ഉണ്ടാവും. ഓർമ്മയില്ലേ, ബോഡി ബാലൻസ് കിട്ടാൻ വേണ്ടി അപ്പൊ എത്ര ആഞ്ഞ് ബ്രേക്ക് ചവിട്ടാൽ നമ്മള് വീഴില്ല, നമ്മൾ സ്ട്രോങ് ആയിട്ട് പിടിച്ച് നിക്കണ്ടാവും ആ കമ്പിലൊക്കെ. ഇപ്പൊ എനിക്ക് അറിയില്ല കേട്ടോ, ഇപ്പൊ എനിക്ക് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈശ്വര നാട്ടിൽ പോകുമ്പോ അങ്ങനത്തെ ഒരു ബാലൻസ് ഒക്കെ എനിക്ക് കിട്ടുമോ, ഒരു ചെറിയ ബ്രേക്ക് കിട്ടിയാൽ തന്നെ ചെറിയാ.
1: എന്നാലും നാട്ടിലത്തെ എല്ലാം ഒരു സ്പെഷ്യൽ ആണ് നമുക്കല്ലേ.
0: അതെ അതെ അതെ, അതൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്. നമ്മൾ കുറച്ചു നേരം ആയില്ലേ സംസാരിച്ചോണ്ടിരുന്നിട്ട്, നമുക്ക് പെട്ടെന്ന് ഒരു പാട്ടൊക്കെ തിരിച്ചു വന്നാലും ഓക്കെ ആണോ?
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ,
0: അപ്പൊ നമുക്ക് കുറച്ച് പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്, യു ആർ ലിസണിംഗ് ടു 92.3 മലയാളം FM, വിതാരതി എന്ന അനുപമ.

0: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് 92.3 മലയാളം FM വിത്ത് ആരതി ആൻഡ്
1: അനുപമ.
0: പറയൂ അനുപമ, വേറെ വിശേഷങ്ങൾ?
1: വേറെന്തൊക്കെ അവിടെ? ഇതിന്റെ ഇടയിൽ ഒരു ഹോളിഡേ എന്ന് പറയുന്നത് ഞാൻ കേട്ടു, എങ്ങോട്ടാണ് പോകുന്നത്?
0: ഹോളിഡേ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ആക്ച്വലി ന്യൂസിലൻഡിലേക്കാണ് പോണേ, കാരണം ഞാൻ അവിടെ ആയിരുന്നു കുറച്ച് കൊല്ലം. അപ്പൊ പോയിട്ട് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ പോയി കാണാം എന്നുള്ളൊരു പരിപാടിയിലാണ്. രണ്ടാഴ്ച പോയി കാണാം എന്ന് വിചാരിച്ചിട്ട് എന്റെ ഒരു ഒരു ഫ്രണ്ട് ഉണ്ട്, ആ പുള്ളി പുള്ളിക്കാരുടെ കൂടെയാണ് ഞാൻ പോണേ. ഇവിടെ ഇവിടെ ഒരു ലേഡീസ് ഓൺലി ട്രിപ്പ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്, കാരണം ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോയിട്ടില്ല. ഞാൻ ഏട്ടൻ ഹസ്ബൻഡ് കൂടെ ഇപ്പോഴും പോവാറുള്ളത്. സോ എനിക്കത് ഭയങ്കര ഒരു എന്താ പറയാ, അയ്യോ ഇതെങ്ങനെയാവും എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്.
1: അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ലേഡീസ് ഓൺലി ട്രിപ്പ്. ന്യൂസിലൻഡ് നല്ലോണം എക്സ്പ്ലോർ ചെയ്തിരുന്നോ മുൻപ്, അവിടെ താമസിക്കുന്ന സമയത്ത്?
0: ഒരുവിധം ഞാനൊരു 6 വർഷം ഉണ്ടായിരുന്നു. സോ അപ്പൊ ഒരുവിധം നല്ല ഭംഗിയുള്ള സ്ഥലമാ. സോ എവിടെ നോക്കിയാലും അപ്പൊ അവിടെ ഒരുവിധൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരുവിധൊക്കെ നോക്കിയിട്ടുണ്ട്.
1: അപ്പൊ എന്തൊക്കെ പ്രെപ്സ് ആണ് ന്യൂസിലൻഡിൽ പോവാൻ ചെയ്യുന്നത്? ഷോപ്പിംഗ് ഒക്കെ?
0: എന്നെ സംബന്ധിച്ചോളം ഷോപ്പ് ചെയ്യാൻ ഒരു റീസൺ, അത് മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഷോപ്പഹോളിക് ഒന്നുമല്ല ഞാൻ. പക്ഷെ ഈ പറഞ്ഞ പോലെ ചെയ്യുമ്പോ ഞാൻ വൃത്തിയായിട്ട് ചെയ്യും, അങ്ങനെയാണ്. അല്ലാതെ എല്ലാ മാസവും ഷോപ്പ് ചെയ്ത് അങ്ങനെയുള്ള ഒരാളല്ല, അത്യാവശ്യം പിശുക്കൊക്കെ ഉള്ള ഒരാളാ. പക്ഷെ ചെയ്യുമ്പോ ഞാൻ നല്ല കാര്യമായിട്ട് ചെയ്യും, അങ്ങനെയാണ്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ ഈ പറഞ്ഞ പോലെ പോയിട്ട് കുറച്ച് ഹൈക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ഗിയറും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ എനിക്ക് ബേസിക്കലി പ്രിഫർ ചെയ്യാ, സത്യം പറയട്ടെ, എനിക്ക് സ്റ്റോർ ഷോപ്പിംഗ് ഇഷ്ടമല്ല. എനിക്ക് പുറത്ത് പോയി ഷോപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ്. അതാണ് ഒരുവിധം ഞാൻ ഷോപ്പ് ചെയ്യാത്തതും. ഞാൻ തീരെ ഷോപ്പ് ചെയ്യാൻ മടിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, എനിക്ക് പുറത്ത് പോയിട്ട് ഷോപ്പ് ചെയ്യാൻ ഭയങ്കര മടിയാ. ഈ ഡ്രസ് ആണെങ്കിലും അതിങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഒരു 10,000 ഷോപ്പിംഗ് പോയാൽ, ഷോപ്പിൽ പോയാലേ നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര മടിയാണ് അതിന്. ഓൺലൈൻ ആണെങ്കിൽ പിന്നെയും ഓക്കെയാണ്, ഓൺലൈൻ ഷോപ്പിംഗ് എനിക്ക് ഇഷ്ടമാണ്, അത് ഞാൻ പിന്നെയും ചെയ്യും. അപ്പൊ ഇപ്രാവശ്യം പക്ഷെ എന്താ വെച്ചാൽ നിവൃത്തിയില്ല എനിക്ക്. ഷൂ ചില കാര്യങ്ങൾ നമ്മൾ അവിടെ പോയി ഇട്ട് നോക്കി വാങ്ങണമല്ലോ. അപ്പൊ ഗിയർ, ഷൂസ്, അത് ഇതൊക്കെ നമുക്ക് അവിടെ പോണം. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് വാങ്ങി.
1: അപ്പൊ ഹൈക്കിംഗ് ആണോ മെയിൻ പരിപാടി അവിടെ പ്ലാൻ ചെയ്യുന്നത്?
0: ഹൈക്കിംഗ് ആണ്, ഹൈക്കിംഗ് ആണ് ആക്ച്വലി. കാരണം എന്റെ കൂടെ വരുന്ന ആള് അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു കുട്ടിയാ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൈക്കിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് പ്രാവശ്യം എക്സൈറ്റിംഗ് ആയിട്ട് തോന്നണത് ദാറ്റ് ഐ എം ലുക്കിംഗ് ഫോർവേർഡ് ഇസ് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റാത്തായിരുന്നു സ്കൈ ഡൈവിംഗ്. ന്യൂസിലൻഡില് ഇസ് ദ പ്ലേസ് ഫോർ സ്കൈ ഡൈവിംഗ്. നിങ്ങളൊരു പാട്ടൊക്കെ തിരിച്ചു വന്നാലും ഓക്കെ ആണോ? അപ്പൊ നമുക്ക് കുറച്ച് പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്, യു ആർ ലിസണിംഗ് ടു 92.3 മലയാളം FM വിത്ത് ആരതി ആൻഡ് അനുപമ. Thank you.

0: നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ.
1: നോക്കാം, ചിലപ്പോ രസമായിരിക്കും.
0: പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേന്നാണെങ്കിലും പറഞ്ഞാ മതി, ഞാൻ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തോളാം.
1: എബിക്കും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ടോസ്.

0: സോ അനുപമ നമുക്കറിയാം, ഇപ്രാവശ്യം മെൽബണില് നമുക്കൊരു ലോങ് വീക്കെൻഡ് ഉണ്ടായിരുന്നു അല്ലെ? ഈ അടുത്ത് കഴിഞ്ഞത് ഫ്രൈഡേ നമുക്ക് ലീവ് ആയിരുന്നു. സോ ഒരു ലോങ് വീക്കെൻഡ് കിട്ടിയിരുന്നു. എന്തായിരുന്നു എന്തായിരുന്നു ലോങ് വീക്കെൻഡിന്റെ കാരണം ആൻഡ് എന്തൊക്കെ ചെയ്തു?
1: ലോങ് വീക്കെൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാലോ, എ എഫ് എൽ ഗ്രാൻഡ് ഫൈനൽ ഉള്ളതുകൊണ്ടാണ്. ഇപ്രാവശ്യമാണെങ്കിൽ സ്കൂൾ അതായത് സ്കൂൾ ഹോളിഡേയ്സ് നടുവിലാണ് നമുക്ക് ഈ ലോങ് വീക്കെൻഡും കിട്ടിയത്. അതെന്തുകൊണ്ട് നല്ലതായിരുന്നു, വെതറും വലിയ കുഴപ്പം ഉണ്ടായിരുന്നില്ല ഈ വീക്കെൻഡ് അല്ലേ, നല്ലതായിരുന്നു. എന്ത് ചെയ്തു, ഞങ്ങള് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. എന്താണ് വെക്കേഷന്, സാധാരണ നാട്ടിലെ കുട്ടികൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും വീട്ടിലൊക്കെ പോയി താമസിക്കുന്നത് പോലെ ഞങ്ങള് ഞങ്ങളെ ഫ്രണ്ടിന്റെ വീട്ടില് ബെറിക്കിൽ പോയി താമസിച്ചു. ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര ഒരു വലിയ യാത്ര തന്നെയായിരുന്നു. അങ്ങനെ അവിടെ പോയി താമസിച്ചു. പിന്നെ വളരെ സ്പോർട്സ് എന്തൂസിയാസ്റ്റ് ആയ എൻ്റെ മോൻ, എല്ലാവർക്കും സ്പോർട്സ് ഇഷ്ടമാണ് കാണാൻ, അപ്പൊ അവിടെ ഇരുന്ന് ഗ്രാൻഡ് ഫൈനൽ കണ്ടു. വളരെ വളരെ എന്താ പറയണ്ട, അവസാന നിമിഷം വരെ ആര് ജയിക്കും എന്നറിയാൻ പറ്റാത്ത ഒരു ഒരുപാട് ട്വിസ്റ്റ് ഉള്ള ഒരു ഗ്രാൻഡ് ഫൈനൽ ആയിരുന്നു ഇപ്രാവശ്യം.
0: അപ്പം
1: ലാസ്റ്റ് 3-4 മിനിറ്റിലാണ് എല്ലാം മാറി മറിഞ്ഞ് കളിയുടെ മുഴുവൻ മാറ്റവും വന്നത്. അങ്ങനെ നല്ല ഒരു ഗെയിം ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ കുറച്ച് അവിടെയുള്ള കുറച്ച് പാർക്കുകളും വെറുതെ വാക്കിനും ഹൈക്കിനൊക്കെ പോയി. ആരതി എന്ത് ചെയ്തു?
0: ഞാന് എനിക്ക് തോന്നുന്നു ലോങ് വീക്കെൻഡ് എന്നൊരു ഫീല് പോലും എനിക്ക് കിട്ടിയില്ല തോന്നുന്നു. കാരണം ഫ്രൈഡേ സാറ്റർഡേ സൺഡേ 3 ദിവസം ഭയങ്കര ബിസി ആയിരുന്നു. സോ ഫ്രൈഡേ എന്റെ അമ്മയുണ്ട് ഇപ്പൊ നാട്ടിന്ന്, അമ്മയുണ്ട് ഇവിടെ. അപ്പൊ അമ്മയുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് ഇവിടെ യാര വാലി, ആ മറ്റേ ചോക്ലേറ്റ് ട്രീ അവിടെയൊക്കെ. സോ ആ സൈഡ് ഞാൻ ആദ്യം ചോക്ലേറ്റിന്റെ മുന്നേ അവിടെ പോയിട്ടുണ്ട്, പക്ഷെ യാരാ വാലി ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പ്ലോർ ചെയ്യണേ. സോ അവിടെയാണ് അവർ താമസിക്കുന്നത്. ആ അവര് അപ്പോ ഫ്രൈഡേ പറഞ്ഞ പോലെ നല്ലൊരു ചെറിയ മഴയൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പൊ ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ആ വഴിയാ പോയത്. എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് ആ സ്ഥലം, അയ്യോ ഭയങ്കര ഭംഗിയാണ്. ശരിക്കും വെസ്റ്റിൽ നിന്ന് അങ്ങോട്ട് പോണ സമയത്ത് ഞാൻ വിചാരിച്ചു ദൈവമേ എന്തൊരു ഭയങ്കര എന്താ പറയാ, നല്ല കാടും നല്ല ഭംഗിയുള്ള പുൽത്തകടും അതും ഇതൊക്കെ ആയിട്ട് നല്ലൊരു രസമായിട്ടുള്ളൊരു യാത്രയായിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡേ നല്ലൊരു ദിവസമായിരുന്നു എനിക്ക്, കാരണം ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. പിന്നെ അതൊരു ആക്ച്വലി ഈ ഫാമിലി ഫ്രണ്ട് ഇസ് എ പ്രീസ്റ്റ്. സോ അദ്ദേഹത്തിന്റെ ചേർച്ച് പോയി, അവരുടെ ആ ഒരു സ്ഥലമൊക്കെ കണ്ടു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പൊ അതൊരു വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോ തന്നെ ഒരുവിധം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ തന്നെ വീട്ടിൽ തന്നെ കൂടി, എന്റെ സിസ്റ്ററും ബ്രദറിനോ
1: എല്ലാവരും.
0: അപ്പൊ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ കൂടി അങ്ങനെ ഫ്രൈഡേ പോയി. പിന്നെ സാറ്റർഡേ ഞാൻ എനിക്കൊരു ഹോളിഡേ അടുത്ത് വരുന്നുണ്ട്. സോ അതിനുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഡിഎഫ്ഒ പോയിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്ന് ഫ്രൈഡേ സാറ്റർഡേ അങ്ങനെ പോയി. സൺഡേ വീട് ക്ലീനിങ് കുക്കിങ് ടിപ്പിക്കൽ സൺഡേ.
1: അങ്ങനെ വളരെ അടിപൊളി വീക്കെൻഡ് ആണ്.
0: അതെ അതെ, ചുരുക്കത്തിൽ പറഞ്ഞാൽ വീക്കെൻഡ് ലോങ് വീക്കെൻഡ് ആണ്. റെസ്റ്റ് എടുക്കാൻ എന്നൊരു സംഭവം ഒന്നും നടന്നില്ല.
1: ഇല്ല, എനിക്ക് നല്ല സമാധാനമുള്ള വീക്കെൻഡ് ആയിരുന്നു. കുറച്ച് നല്ല രസമുള്ള വീക്കെൻഡ് ആയിരുന്നു. ഇങ്ങനെ നമ്മള് വീണ്ടും ബിസി ആയ വീക്കിലേക്ക്.
0: അതെ അതെ അതെ, നമുക്ക് ഒരു പാട്ട് കേട്ടുവെച്ചല്ലേ?
1: ശരി,
0: ഓക്കെ ഓക്കെ. സോ സ്റ്റേ ട്യൂൺഡ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 92.3 മലയാളം FM വിത്ത് ആരതി ആൻഡ്
1: അനുപമ.